നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകമാസം 5-ാം തീയതി, ചൊവ്വാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ബാലലോകം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ

സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ബംബൂക നാളെ രാവിലെ 6 മണിക്ക് സ്വരദ്വീപ് ലോങ്ഗൈലൻ വഴി രംഗത്തേക്ക് പുറപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാരട്ടാങ് നാളെ രാവിലെ 6:15 സ്വരദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി രംഗത്ത് നാളെ രാവിലെ 7 മണിക്ക് ഷഹീദ് ദ്വീപ് സ്വരദ്വീപ് സ്ട്രൈറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര 23 തീയതി രാവിലെ 7 മണിക്ക്. എം വി ജോളി ബോയ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ച കഴിഞ്ഞ് 2:30. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. ബാലലോകം.

പ്രിയമുള്ള കൂട്ടുകാരെ, ഏവർക്കും ബാലലോകം പരിപാടിയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് മിഠായി ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്കാദ്യം ഈ പാട്ട് ആസ്വദിക്കാം. പുള്ളിക്കാരൻ സ്റ്റാറ, ഈ പടത്തിൽ ശ്രേയ ജയദീപും സംഘവും പാടിയത്.

നല്ല ശീലങ്ങൾ ഒരു നല്ല വ്യക്തിയെ സൃഷ്ടിക്കുന്ന നല്ല ഗുണങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, ആരോഗ്യകരമായ ശീലങ്ങൾ നിങ്ങളെ നല്ല മനുഷ്യരാക്കുകയും ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവ വളരെയേറെ ഉപകരിക്കുകയും ചെയ്യും. കുട്ടികളായ നിങ്ങൾ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടതാണ്. ചെറുപ്പകാലത്തുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നല്ലേ പഴഞ്ചൊല്ല്. പ്രിയ കൂട്ടുകാരെ, നല്ല ശീലങ്ങൾ കുട്ടികളായ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. ഇവ നിങ്ങളുടെ നെഗറ്റീവ് അല്ലെങ്കിൽ മോശം ശീലങ്ങളെ ഇല്ലാതാക്കുകയും നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിൽ നല്ല മാറ്റങ്ങൾ അഥവാ അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അതിനാൽ നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, എന്താണ് ഈ നല്ല ശീലങ്ങൾ എന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. എല്ലാ ദിവസവും 2 തവണ പല്ല് തേക്കുക. ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദന്തശുചിത്വത്തോടെയാണ്. രാവിലെ ഉണർന്നതിനു ശേഷവും രാത്രി ഉറങ്ങുന്നതിനു മുൻപും പല്ല് വൃത്തിയാക്കുന്നത് നല്ല ശീലമാണ്. എല്ലാ ദിവസവും കുളിക്കേണ്ടതും അത്യാവശ്യമാണ്. നമുക്കറിയാം, ഊണിൽ പാതി കുളിയെന്നല്ലേ. 2 നേരം കുളിച്ചാൽ അത്രയും നന്ന്. സ്കൂളിലെ ഗൃഹപാഠം അഥവാ ഹോംവർക്ക് അതാത് ദിവസം തന്നെ ചെയ്തു തീർക്കുക. അന്നു പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അതാത് ദിവസം തന്നെ പഠിച്ചു തീർക്കേണ്ടതാണ്. മടിയൻ മല ചുമക്കും എന്നാണല്ലോ. അന്നുള്ള പാഠങ്ങൾ പഠിക്കാതെ പിന്നീടാകാം എന്ന രീതിയിൽ മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഭാവിയിൽ ബുദ്ധിമുട്ട് ഏറുക. എല്ലാ ദിവസവും ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ശീലമാക്കേണ്ടതാണ്. ദിവസത്തിന്റെ തുടക്കമായ പ്രഭാതത്തിൽ നല്ല ആഹാരം തന്നെ കഴിക്കണം. നല്ല ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോഷക സമൃദ്ധമായ ആഹാരം എന്നാണ്. പ്രാതൽ രാജാവിനെ പോലെ എന്നാണല്ലോ. കൂട്ടുകാർക്ക് അറിയാമോ, പ്രഭാത ഭക്ഷണം അഥവാ രാവിലത്തെ ആഹാരം കഴിക്കാതിരുന്നാൽ പല രോഗങ്ങളും നമുക്ക് അതുമൂലം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ഇനി രാവിലെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കേണ്ട. ആഹാരം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുന്നതും ആരോഗ്യകരമായ നല്ല ശീലത്തിന്റെ മുന്നോടിയാണെന്ന് കൂട്ടുകാർക്ക് അറിയുമായിരിക്കുമല്ലോ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകാതിരുന്നാൽ ഭക്ഷണത്തോടൊപ്പം നമ്മുടെ കയ്യിലുള്ള സൂക്ഷ്മമായ രോഗാണുക്കളും അഴുക്കും മറ്റും നമ്മുടെ ശരീരത്തിലെത്തുകയും അങ്ങനെ നമുക്ക് രോഗം പിടിപെടുകയും ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്താൽ പോലും അവരോട് നന്ദി പറയാൻ ശീലിക്കുക. ഒരു ദിവസം തുടങ്ങുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതും നല്ല ശീലങ്ങളിൽ പെടുന്നു. നമ്മയെല്ലാം നിയന്ത്രിക്കുന്ന അദൃശ്യമായ ആ ശക്തിയെ സ്മരിക്കാനും അല്പസമയം കണ്ടെത്തുക. മാതാപിതാക്കളോടും മുതിർന്നവരോടും അധ്യാപകരോടും സഹപാഠികളോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുക എന്നതും നമ്മുടെ കടമയാണ് കൂട്ടുകാരെ. പരോപകാരമേ പുണ്യം, പാപമേ പരപീഠനം. അതായത്, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പാപമാണെന്നറിയുക. ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ചുവടുവെക്കുക. കോപം, മടി, അലസത ഇവ തീർത്തും നാം ഒഴിവാക്കേണ്ടുന്ന ചീത്ത ശീലങ്ങളാണ്. എല്ലാ ദിവസവും നേരത്തെ തന്നെ ഉണരാൻ ശ്രമിക്കുക. പ്രിയ കൂട്ടുകാരെ, കൃത്യതയോടെയും അടുക്കും ചിട്ടയുമായും കാര്യങ്ങൾ ചെയ്യാനും നാം ചെറുപ്പത്തിലെ ശീലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നല്ല ശീലങ്ങൾ പാലിച്ച് നിങ്ങൾ നല്ലവരായി നന്മയോടെ വളർന്ന് വിജയിച്ച് നല്ല പൗരന്മാരായി മുന്നേറുക.

തുടർന്ന് അറിയിപ്പ് കേൾക്കാം. നിർമ്മാതാക്കൾ, ഉള്ളടക്കം നിർമ്മിക്കുന്നവർ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്കായുള്ള പ്രത്യേക അറിയിപ്പ്. ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രൊപ്പോസൽസ്, വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. പരിപാടി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മൂന്ന് രീതികളിലായാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന്, റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി. രണ്ട്, സ്പോൺസേർഡ് പ്രോഗ്രാം അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി. മൂന്ന്, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി. ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിവിധ പരിപാടികൾ ഇനി പറയുന്നവയാണ്: റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യ

0: ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രൊപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. പരിപാടി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മൂന്ന് രീതികളിലായാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന്, റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി. രണ്ട്, സ്പോൺസേർഡ് പ്രോഗ്രാം അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി. മൂന്ന്, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി. ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിവിധ പരിപാടികൾ ഇനി പറയുന്നവയാണ്: റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യ രൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഇവ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റോ 28 മിനിറ്റോ ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി ശൃംഖലയിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർഭാരതി അല്ലെങ്കിൽ ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപ് പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിന്റെ ഏറ്റവും പുതിയ ഭേദഗതികളും ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്. പരിപാടിയുടെ നിലവാരം, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, വരുമാനം പങ്കിടൽ, ആകാശവാണിയുടെ പ്രക്ഷേപണ ചട്ടങ്ങൾ സംബന്ധിച്ച കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ തുടങ്ങിയവ ഈ നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
1: യോഗ്യരായ അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം തങ്ങളുടെ നിർദ്ദേശങ്ങൾ HOOAR@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ സുവർണ അവസരം ഏവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ പ്രത്യേക അറിയിപ്പ്.
0: പ്രിയ കൂട്ടുകാരെ, ബാലലോകം പരിപാടിയിൽ ഇനിയൊരു പാട്ട് കേൾക്കാം. ചിത്രം 3 ഡോട്ട്സ്, മധു ബാലകൃഷ്ണനും കൂട്ടുകാരും പാടിയത്.

പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, ബാലലോകം പരിപാടിയിൽ ഇനി ഒരു കുഞ്ഞിക്കഥ കേൾക്കാം. ബുദ്ധിമാനായ തവള. ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു കൃഷിസ്ഥലത്ത് വലിയൊരു ആമ്പൽ കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ കുറേ തവളകൾ താമസിച്ചിരുന്നു. ഒരു ദിവസം കൃഷിസ്ഥലത്തിൻ്റെ ഉടമ അവിടെ എത്തി എന്തൊക്കെയോ പണികൾ നടത്തി തിരിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ വെള്ളത്തിൽ ചാടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു തവളക്കുട്ടൻ പേടി ചലറി കുളത്തിൻ്റെ അടിത്തട്ടിലെത്തി. എന്താ, എന്തുപറ്റി? മറ്റു തവളകൾ അവൻ്റെ ചുറ്റും കൂടി. ദേ, നമ്മുടെ കുളത്തിന് നടുവിൽ ഒരു വലിയ കൊക്ക് നിൽക്കുന്നു. അവൻ നമ്മളെ അകത്താക്കും മുൻപ് ഇവിടെ നിന്ന് നമുക്കെല്ലാം രക്ഷപ്പെടണം, തവളക്കുട്ടൻ പറഞ്ഞു. കൊക്കിൻ്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെ രക്ഷപ്പെടും? തവളകൾ തലപുകഞ്ഞ് ആലോചിച്ചു. ആ കൂട്ടത്തിൽ മിടുമിടുക്കനായ ഒരു തവളക്കുട്ടനുണ്ടായിരുന്നു. ടിൻഡു എന്നായിരുന്നു അവൻ്റെ പേര്. ഈ കുളം ഉപേക്ഷിക്കുന്ന കാര്യം പെട്ടെന്ന് തീരുമാനിക്കരുത്, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. ടിൻഡു തവള വെള്ളത്തിനു മുകളിലെത്തി. അവൻ സൂത്രത്തിൽ കൊക്കിൻ്റെ തൂവലിലൊന്ന് തൊട്ടു. മൃദുവായ തൂവലിനു പകരം കട്ടിയുള്ളതായിരുന്നു അത്. ടിൻഡു മെല്ലെ കൊക്കിൻ്റെ വാലിൽ പിടിച്ചു വലിച്ചു. കൊക്കിന് ഒരനക്കവുമില്ല. കൂട്ടുകാരെ, ഓടി വരൂ, ഒരു തമാശ കാണാം, ടിൻഡു ഉറക്കെ വിളിച്ചു പറഞ്ഞു. തവളകളെല്ലാം കുളത്തിനു മുകളിലെത്തി. ടിൻഡു അതാ കൊക്കിൻ്റെ കഴുത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ജീവനുള്ള കൊക്കല്ല, കൊക്കിൻ്റെ പ്രതിമയാ. സത്യമറിയാതെ നമ്മൾ ഈ കുളം വിട്ടുപോയെങ്കിൽ മഹാമണ്ഡത്തരമായേനെ, ടിൻഡു തവള മറ്റു തവളകളോട് വിളിച്ചു പറഞ്ഞു. അതെ അതെ, ടിൻഡു മഹാബുദ്ധിമാൻ തന്നെ. മറ്റു തവളകൾ ടിൻഡുവിനെ പ്രശംസിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ കുഞ്ഞിക്കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്തു മനസ്സിലായി? എടുത്തുചാട്ടം നന്നല്ല. സത്യമറിയാതെ നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നത് ശരിയല്ല. എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം ആലോചിച്ച് തന്നെ ചെയ്യുക.

പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, പണ്ടൊക്കെ സ്കൂൾ വിട്ടു വന്നാലുടൻ കുട്ടികളെല്ലാം മൈതാനത്തിലേക്കാണ് കളിക്കാനായി ഓടിയിരുന്നത്. ഓടിയും ചാടിയും തിമിർത്ത് കളിച്ചിരുന്ന അവർ ആരോഗ്യത്തോടെയാണ് വളർന്നത്. പ്രത്യേക വ്യായാമത്തിന്റെ ആവശ്യവും അക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടിയിരുന്നില്ല. പഠനഭാരവും അക്കാദമിക നിലവാരവും ശ്വാസം മുട്ടിക്കുന്നതിനിടയിൽ ഇന്നത്തെ കുട്ടികളായ നിങ്ങൾക്ക് കളിക്കാൻ തീരെ സമയമില്ല. കളികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പകരം ട്യൂഷന് വിടുകയോ പഠിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുക. ഇത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, കളിയും വേണം പഠിത്തവും വേണം. പ്രിയ കൊച്ചുകൂട്ടുകാരെ, പുറത്തുപോയി കളിക്കുന്നത് മൂലം നിങ്ങൾക്ക് പൊണ്ണത്തടി വരികയില്ല. പുറത്തുപോയി കളിക്കുന്നത് നല്ല ഒരു വ്യായാമശീലവുമാണ്, പക്ഷേ അതിന് നിശ്ചിത സമയം കണ്ടെത്തണമെന്ന് മാത്രം. ടി വി കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുന്നത് നന്നല്ല. ഇത്തരം ശീലങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പോലും പൊണ്ണത്തടിയും ജീവിതശൈലീ രോഗങ്ങളുമാണ് സമ്മാനിക്കുക. ദിവസേന ഒരു മണിക്കൂറെങ്കിലും കുട്ടികളായ നിങ്ങൾ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട

ാണ് സ്പോർട്സിൽ താൽപ്പര്യമുള്ളവരാണെങ്കിൽ സ്കൂൾ വിട്ടുവന്നാൽ ക്രിക്കറ്റോ ഫുട്ബോളോ ബാഡ്മിന്റനോ മറ്റോ കളിക്കാൻ സമയം കണ്ടെത്താം. സൈക്കിൾ ചവിട്ടുന്നതും ഏറ്റവും നല്ല വ്യായാമമാണെന്ന് എത്രപേർക്കറിയാം? കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സൈക്കിൾ ചവിട്ടാൻ ശീലിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ വലിയ അധ്വാനമില്ലാത്ത കാര്യങ്ങളും കുട്ടികളായ നിങ്ങൾ ചെയ്താൽ മാതാപിതാക്കൾക്കും അത് ഏറെ ആശ്വാസമാകും. ഇതിനു പുറമെ ദിവസവും അല്പദൂരമെങ്കിലും നടക്കുന്നതും കുട്ടികളായ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അധികം അകലമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നടക്കുന്നതാണ് നല്ലത്. രാവിലെ പതിവിലും ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് അല്പദൂരമെങ്കിലും നടക്കാൻ ശീലിക്കുക. കൂട്ടുകാർക്കൊപ്പവും മറ്റും നടക്കാവുന്നതല്ലേ ഉള്ളൂ. ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്ന കുട്ടികൾ എപ്പോഴും ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ശീലം നന്നല്ല. ചിലപ്പോഴെങ്കിലും പടികൾ കയറാനും ശീലിക്കുക. മുമ്പൊക്കെ സ്കൂളുകളിൽ കായിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസുകൾ ഏറെ പ്രയോജനം ചെയ്തിരുന്നു. ഇന്ന് ചുരുക്കം സ്കൂളുകളിൽ മാത്രമേ ഇത് ഫലപ്രദമായി നടക്കുന്നുള്ളൂ. കുട്ടികളായ നിങ്ങളിലെ കായികക്ഷമത ഉറപ്പാക്കാൻ ഇത്തരം ക്ലാസുകൾ അന്ന് സഹായിച്ചിരുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഇഷ്ടംപോലെ ഓടിക്കളിച്ച് നിങ്ങളുടെ കായികക്ഷമതയും ആരോഗ്യവും മെച്ചപ്പെടുത്തൂ. ഓടിക്കളിച്ചാൽ മാത്രം പോരാ, നല്ല രീതിയിൽ പഠനകാര്യങ്ങളിലും ഏർപ്പെടണം. കൂടാതെ നല്ല പോഷകാഹാരം കഴിക്കുകയും വേണം. ടിവി കാണുമ്പോഴും ഇടനേരങ്ങളിലും വറുത്ത പലഹാരങ്ങളും ജങ്ക് ഫുഡും കഴിക്കുന്ന ശീലം നല്ലതല്ല കൂട്ടുകാരെ. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൂടുതലായി കഴിക്കാൻ ശ്രദ്ധിക്കുക. പച്ചക്കറികൾ ചേർത്ത സാൻഡ്വിച്ചുകൾ, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കറികളും പഴങ്ങളും ആഹാരകാര്യത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. മധുര പലഹാരങ്ങളും ചോക്ലേറ്റുകളും ഐസ്ക്രീമും കഴിക്കുന്നത് വളരെ കുറച്ചു മാത്രം മതി. ഇങ്ങനെ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഇതോടുകൂടി ഇന്നത്തെ ബാലലോകം പരിപാടി സമാപിക്കുന്നു. എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ.